0: in Vietnam from August the 30th to September the 6th. And with that, we end this news bulletin.
1: ആകാശവാണി പുതുച്ചേരി. നേരം 3:10. പൺമൊഴി പാടലുകൾ. പൺമൊഴി പാടലുകളിൽ തെലുങ്ക്, ഹിന്ദി, മലയാളം ത്രിപടങ്ങളിലിരുന്ന് പാടലുകൾ കേൾക്കാം. ഫസ്റ്റ് തെലുങ്ക് പടത്തിലിരുന്ന് ഒരു പാട്ട്, തലപതി പടത്തിനായി മനോസ് സ്വർണലത പാടിയ പാടൽ.